ശ്രണതയോ? ഭൈ ഗുരു പ്യാർ കരോ, അജ തോടാ ജാ വിഷയ ദൂജാ കോശിഷ കരോ, അജ ഓ പൌടി ചഡ ജാ. ഇക പൌടി ഏ ഗുരു നു പ്യാർ കരോ, ਇੱਕ ਪੌੜੀ ਹੈ ਉਹ ਕਿਤੇ ਚੜ ਜਾਓ, ਗੁਰੂ ਤੁਹਾਡੇ ਨਾਲ ਪਿਆਰ ਕਰਨ ਲੱਗ ਪਾ ਕੱਖ।